നരേന്ദ്രസ് നോഹരിങ്ങിനു ജുപ്പിൻ മീഡിയം വോയിസ് എഫ് എം ചാനൽ കരുതി ആകാശവാണി കരുകിൽ വാസ്പസനി ദ്യാനം ബോങ്ങിൻ പ്രോഗ്രാം ചിരപ്പോ പ്രോഗ്രാം വാസ്പോം അസിങ്ങി തുസോച്ചുസ്കാത്തോ തേമൻ ചാപ്പാ ജയ ഹിന്ദ്.